ചാമ്പവാദിജുഗാദിസ്വരൂപസ്വയാമ്പവ അവരക്ഷാ മേരി ത്വം കരോ സഖോ ഭാര്യ സഖ സംഗ്രോ ദോഷയതേ ഒട്ടവതത് ഭാതാ സകല മലേഷ് കരോ രണ കാതാ ജേയാസ്തോജ തവ ശരണി പരേ തനകേ ദോഷ ദുഗ്ധവ മരേ പുർഖജവന പഗ പരേ തിഹാരേ തനകേ തമ സങ്കട സവിട്ടാരേ ജോ കല കോ ഇക് വാർത്ത ആയേ ഹൈ താകേ കാള ഉനകട നഹി ആയേ ഹൈ രക്ഷാ ഹോയി താഹി സബ കാല ദുഷ്ട രക്ഷട രഹിത കാല कृपा दृष्टो तन जाहिन हरि हो ताके ताप तन कमो हरि हो हृदय सद कर्मो सब होई दुष्ट शास्व सक न कोई एक बार जन तुम संभारा काल फास दे ताहि उबारा जैन नर नाम तिहारु कहा दार्द दोष दोग तेरा खड़ग के